മീഡിയം വേവ് 438.6 മീറ്റർ അഥവാ 684 കിലോ ഹെർട്സിൽ ഇത് ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 ഇടവമാസം 26-ാം തീയതി ചൊവ്വാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. പാട്ടിൻ്റെ പാലാഴി, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയ വിവരം. എം വി റാണിച്ചങ്ക നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് എം വി കമോട്ട നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 എം വി സ്ട്രെയ്റ്റ് ഐലൻഡ് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ചകഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് എം വി ജോളി ബോയ് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. എം വി റാണി ലക്ഷ്മി ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് സ്ട്രെയ്റ്റ് ഐലൻഡ് കദംതള ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് നാളെ രാവിലെ 7 മണിക്ക് യാത്ര പുറപ്പെടും. 11 വ്യാഴാഴ്ച രാവിലെ 7 മണിക്കായിരിക്കും രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. സ്വരാജ് ദ്വീപിലേക്ക് എം വി കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 11 വ്യാഴാഴ്ച രാവിലെ 5:30. യാത്രാ ബോട്ടുകളുടെ സമയ വിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ശ്രോതാക്കളെ, ഇന്ന് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആദിവാസി സ്വാതന്ത്ര്യസമര നേതാവായ ബിർസ മുണ്ടയുടെ 126-ാം ചരമവാർഷികം ആചരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഗോത്രവർഗ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം 1900 ജൂൺ 9 തന്റെ 25-ാം വയസ്സിൽ റാഞ്ചി ജയിലിൽ വച്ചാണ് അന്തരിച്ചത്. ബ്രിട്ടീഷുകാരുടെയും ജന്മിമാരുടെയും ചൂഷണങ്ങൾക്കെതിരെ മധ്യ ഇന്ത്യയിലെ ആദിവാസികളെ സംഘടിപ്പിച്ച് ഉൽഗുലാൻ എന്ന പേരിൽ വലിയൊരു വിപ്ലവത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയ അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 15 ഭാരത സർക്കാർ ജൻജാതീയ ഗൗരവ ദിവസായി ആഘോഷിക്കുന്നു.
1: तेज बुखार, पसीना आना, सिर और शरीर में दर्द, उल्टी और कमजोरी,
2: ये मलेरिया के लक्षण हो सकते हैं।
1: मलेरिया संक्रमित मादा एनोफिलीज मच्छर के काटने से फैलता है।
2: समय पर इलाज न मिलने पर ये बीमारी गंभीर रूप ले सकती है।
1: सोते समय मच्छरदानी का उपयोग करें।
2: घर और आसपास पानी जमा न होने दें।
1: पानी की टंकियों और बर्तनों को ढक कर रखें।
2: अगर बुखार हो तो रक्त की जाँच करवाएं।
1: अब हम कर सकते हैं।
2: अब हमें करना होगा।
1: मलेरिया को मिलकर हराना होगा।
2: स्वस्थ जीवन अपनाएं, मलेरिया को दूर भगाएं।
1: स्टेट हेल्थ सोसाइटी द्वारा जनहित में जारी।

0: ശ്രോതാക്കളെ, ആഭ്യന്തര ഇലക്ട്രോണിക് നിർമ്മാണ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം അഥവാ PLI. ആദ്യഘട്ടമായി 13 മേഖലകളിലായാണ് സർക്കാർ പദ്ധതി ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയെ ഉത്തേജിപ്പിക്കുവാനും PLI സ്കീമിന് സാധിക്കും. PLI അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്നതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അതിലൂടെ തൊഴിൽ, സാമൂഹിക ക്ഷേമം എന്നിവ ഉണ്ടാക്കുകയുമാണ്. ഒരു PLI പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രയോജനമെന്നത് പൊതുവെ കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ അന്തിമ ഉപഭോക്താക്കൾക്ക് കൈമാറുന്നുവെന്നതാണ്. ഇന്ത്യയിലെ വലിയ തോതിലുള്ള ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിനായുള്ള PLI പദ്ധതിയിലൂടെ ആഭ്യന്തര ഉൽപ്പാദനത്തെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിനു പുറമെ മൊബൈൽ ഫോൺ നിർമ്മാണത്തിലും ATMB യൂണിറ്റുകൾ പോലെയുള്ള ഇലക്ട്രോണിക് ഘടകങ്ങളിലും ഗണ്യമായ നിക്ഷേപം നടത്തുന്നതിനും ഈ പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി ഇലക്ട്രോണിക്സ് നിർമ്മാണ വിഭാഗത്തിൽ മികച്ച സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക് മേഖലയ്ക്ക് പുറമെ മറ്റ് നിരവധി മേഖലകളിലും ഈ പദ്ധതി പ്രയോജനം ചെയ്യുവാൻ സാധിക്കും. പാട്ടിന്റെ പാലാഴിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: പാട്ടിന്റെ പാലാഴി. മനുഷ്യ മനസ്സുകളുടെ വിചാര വികാരങ്ങളായ പ്രണയം, താരാട്ട്, സൗഹൃദം, വിരഹം,
0: നമുക്കെന്നും ആശ്രയമായ അമ്മ,
2: അമ്മ മഴക്കാറിനു,
0: അച്ഛനെയാണ്
2: എനിക്കിഷ്ടം,
3: പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന കാറ്റ്, മഴ,
2: മഴ മഴ മഴ മാറ,
3: മഞ്ഞ്, പൂക്കൾ,
1: ഹൃദയസ്പർശിയായ ഒരുപിടി പ്രമേയങ്ങൾ കോർത്തിണക്കിയ ഗാനങ്ങൾക്കായി കാതോർക്കാം പാട്ടിന്റെ പാലാഴി. പാട്ടിന്റെ പാലാഴി.
0: കുടുംബം ആസ്പദമാക്കിയുള്ള ഒരുപിടി ഗാനങ്ങളാണ് ഇന്നത്തെ പാട്ടിന്റെ പാലാഴിയിൽ. ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി നമ്മുടെ കുടുംബം തന്നെയാണ്. സ്നേഹബന്ധങ്ങളുടെ ഊഷ്മളതയും കരുതലിന്റെ തണലും നൽകി നമ്മളെ ചേർത്തു നിർത്തുന്ന ഈ ബന്ധങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. ഇന്നാദ്യം സ്നേഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ മനോഹര

നമ്മുടെ ഓരോ ചിരിയിലും ഓരോ കണ്ണുനീരിലും കുടുംബം നൽകുന്ന സ്നേഹം അതിരുകളില്ലാത്തതാണ്. ഹൃദയങ്ങളെ ചേർത്ത് നിർത്തുന്ന മാന്ത്രികത, അതാണ് കുടുംബം. ഒരുമിച്ച് ചിരിക്കാൻ, ഒരുമിച്ച് കരയാൻ കുടുംബം എന്നും ഒപ്പമുണ്ട്. അവർ നൽകുന്ന ഊഷ്മളത വേറെ എവിടെയും നമുക്ക് ലഭ്യമാകില്ല. ഇനി അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ.

കുടുംബം എന്നത് വെറുമൊരു വാക്കല്ല, അത് ഹൃദയബന്ധങ്ങളുടെ ഒരു പാലമാണ്. ഓരോ തലമുറയും കൈമാറുന്ന സ്നേഹത്തിൻ്റെ പാരമ്പര്യം. കുടുംബത്തോടൊപ്പം ഓരോ നിമിഷവും ആഘോഷമാക്കി മാറ്റുക, കാരണം അവർ നൽകുന്ന സ്നേഹം ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ്. കാര്യസ്ഥൻ എന്ന ചിത്രത്തിലെ ഗാനം പാടിയവർ മധു ബാലകൃഷ്ണൻ, പ്രീത, തുളസി തുടങ്ങിയവർ. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ബേണി ഇഗ്നേഷ്യസ്.

കുടുംബം എന്നത് ഒരു കൂടുപോലെയാണ്. അവിടെ സുരക്ഷിതത്വവും സമാധാനവുമുണ്ട്. എത്ര ദൂരത്തായാലും ഹൃദയത്തിൽ എപ്പോഴും അവരുടെ സാന്നിധ്യം നമുക്ക് കരുത്തു നൽകും. ക്ഷമയും വിട്ടുവീഴ്ചയും കൊണ്ട് നാം എന്നും നമ്മുടെ കുടുംബം കാത്തുസൂക്ഷിക്കണം. നജീം അർഷാദ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദൃശ്യം.

ഓരോ കുടുംബവും ഒരു ചെറിയ ലോകമാണ്. അവിടെ സന്തോഷവും ദുഃഖവും ഇടകലർന്നു വരും. എന്നാൽ പരസ്പര സ്നേഹം കൊണ്ട് നമുക്ക് ആ ലോകത്തെ മനോഹരമാക്കാം. വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്ത സ്നേഹം, അതാണ് കുടുംബം. നമ്മുടെ കുടുംബം നമ്മുടെ ശക്തിയാണ്. പാട്ടിൻ്റെ പാലാഴിയിൽ അവസാനമായി ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും കാവ്യ അജിത്തും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന BK ഹരിനാരായണൻ. സംഗീത സംവിധാനം ഷാൻ റഹ്മാൻ.